നിങ്ങൾ വായിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന പുസ്തകം നിങ്ങൾ തന്നെ എഴുതണം. ഹേ ഹായ് ഹലോ, ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷമിറ ഇവിടെ പ്രസന്റ് ആണ്. അപ്പോ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് വായിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ എഴുതുന്ന അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അനുസരിച്ച് എഴുതുന്ന ഒരു പുസ്തകമാവണം. വേറൊന്നല്ല, നമ്മുടെ ജീവിതം എങ്ങനെയാണോ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലാതെ മറ്റൊരാളുടെ ജീവിതത്തെ നോക്കി അയ്യോ അവരുടെ ജീവിതം ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ അവരുടെ ജീവിതം അങ്ങനെയാണല്ലോ, അത്രയും നല്ല അടിപൊളിയായിട്ടൊക്കെ അവർ ജീവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാതെ നമുക്ക് എന്താണോ ആയി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം കേട്ടോ. തിരിച്ചു വരാം നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മുടെ ജീവിതം എന്തായി തീർന്നു, നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് മറ്റുള്ള ഒരാൾക്കല്ല നമുക്ക് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എങ്ങനെയാണോ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമ്മൾ അതിനെ ഒന്ന് മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് പോകണമെങ്കിൽ അതിന് നമ്മൾ പ്രയത്നിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ മറ്റൊരാളുടെ ലൈഫ് ഓർത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിന്റെ നേട്ടങ്ങൾ ഓർത്ത് സങ്കടപ്പെടാതെ. ശരിക്കും അതല്ല ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരാളുടെ ലൈഫിനെ ഇങ്ങനെ നോക്കി സന്തോഷിച്ച് അല്ലെങ്കിൽ ഒരു സങ്കടപ്പെട്ടു അവരുടെ ലൈഫൊക്കെ അങ്ങനെ ആയാലോ എന്നിങ്ങനെ വ്യസനിക്കാനേ പറ്റുള്ളൂ. പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ ലൈഫിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് എന്തായി തീരാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണ് കുറച്ച് ഡിഫിക്കൽട്ട്. പക്ഷേ അതിന്റെ ഒരു ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡിയ

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഓഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ഫെലിയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമുക്കിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് പാർവതി അമ്മയാണ്. പാർവതി അമ്മയുടെ മോന് കുട്ടിയുണ്ടായി, ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ അതിന്റെ ഒരു ആശംസ അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ലെങ്കിൽ വാവയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അമ്പാടി കണ്ണൻ എന്നൊക്കെയാണ് അമ്മ വിശേഷിപ്പിച്ചത് മോനെ. കുഞ്ഞു മോനാണ് കേട്ടോ. സോ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ല അടിപൊളിയാവട്ടെ, മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയാവട്ടെ, സെറ്റാവട്ടെ. അവരെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വന്നൊരു ഉണ്ണിയാണ്. അപ്പോൾ ആ ഒരു ഉണ്ണിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ തരട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ നൈറ്റ് എഫ് എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലാണ്, ഒരു എ ഐ യുഗത്തിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എ ഐ ക്രിയേറ്റഡ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അവർ സീരീസ് ഉണ്ടാക്കുന്നു. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സിനെ ഈ എ ഐ ക്യാരക്ടറിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിലും ആ ഒരു എ ഐ ക്യാരക്ടറൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ പോകെ പോകെ ഫിലിംസിലൊക്കെ നായകനും നായിക എ ഐ ക്യാരക്ടറായുള്ള അവസ്ഥ എന്താണ്? എല്ലായിടത്തും എ ഐനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്താലുള്ള അവസ്ഥ എന്താണ്? സംഭവം അടിപൊളിക്ക് തന്നെയാണ്, പക്ഷേ ഈ എ ഐ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഫൈനാണ്. പക്ഷേ ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ എ ഐക്ക് കുറേ ദോഷവശങ്ങളും ഉണ്ട് കേട്ടോ. ഈവൻ നമ്മൾ എങ്ങനെയാണോ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെയായിരിക്കും അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് മിറ പറയുന്നത് എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊക്കെ പറയാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ ടെക്നോളജി ഓരോ ദിവസവും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തുകയാണല്ലേ. പക്ഷെ അതേ ടെക്നോളജി ചിലപ്പോൾ ആശങ്കയും സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ ഒരു ആശങ്ക സൃഷ്ടിച്ച വാർത്തയെക്കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സംഭവം വേറൊന്നുമല്ല, മനുഷ്യ സഹായമില്ലാതെ തന്നെ AI ഹാക്കിംഗ് നടത്തിയോ എന്നതിനെ കുറിച്ചാണ്. ഒരു ഓപ്പൺ AI മോഡൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ മനുഷ്യന്റെ നിർദ്ദേശമില്ലാതെ ചില സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിച്ചെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തോന്നാം, പക്ഷെ സിനിമയല്ല ജീവിതമാണ് കേട്ടോ. എന്തായാലും സംസാരിക്കാം ഇതിനെക്കുറിച്ച്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. AI ഇന്നലെ വരെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു കൂട്ടുകാരൻ, എന്നാൽ ഇന്ന് ഒരു പുതിയ ചർച്ചയുടെ കേന്ദ്രം. റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷാ പരിശോധനയ്ക്കിടെ ഒരു AI മോഡൽ മനുഷ്യന്റെ സഹായമില്ലാതെ ചില സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിച്ചതായിട്ടാണ് പറയുന്നത് കേട്ടോ. കമ്പനി CEO ആയിട്ടുള്ള ആൾസ്മാൻ തന്നെയാണ് വിവരം അറിയിക്കുന്നത്. AI സ്റ്റാർട്ടപ്പായ ഹാക്കിംഗ് ഫേസിന്റെ ഡേറ്റ സംവിധാനങ്ങളാണ് ഹാക്കിങ്ങിന് വിധേയമായത്. ഓപ്പൺ AI പുതിയതായി പുറത്തിറക്കിയ GPT 5.6 സോൺ പരീക്ഷണത്തിലായിരുന്നു ശേഷിയേറിയ മറ്റൊരു AI മോഡൽ എന്നിവയുൾപ്പെടെ വിവിധ ഓപ്പൺ AI സംവിധാനങ്ങൾ ചേർന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയത് കേട്ടോ. ഇതിനെക്കുറിച്ച് കുറച്ചധികം സംസാരിക്കാനുണ്ട്. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാരും കുടുംബസമേതം വരണേ അനുഗ്രഹിക്കണം.
1: Welcome back to Morning Bell with me, Archie Mira, only on my radio 90FM. കീട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഈ AI ഇന്ന് ആശുപത്രിയിലും ബാങ്കിലും ഓഫീസിലും നമ്മുടെ ഫോണിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ AI സുരക്ഷിതമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും വേണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം. ടെക്നോളജി വളരട്ടെ, പക്ഷെ സുരക്ഷ അതിലും വേഗത്തിൽ വളരണമെന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ജെ മിറ ഒളിയോൺ മൈ റേഡിയോ നൈറ്റ് എഫ്എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മനുഷ്യ സഹായമില്ലാതെ എഐയുടെ ഹാക്കിങ്ങിനെ കുറിച്ചായിരുന്നു. ഈ മോഷ്ടിക്കപ്പെട്ട ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ചായിരുന്നു എഐ പ്രവർത്തിച്ചത്. ഹാക്കിംഗ് ഫേസ് സെർവറുകളുടെ പിഴവും ഇവ തിരിച്ചറിഞ്ഞിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറായി ഓപ്പൺ എഐയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്നതായും ഹാക്കിംഗ് ഫേസ് സിഇഒ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഒരു കാര്യം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഓർക്കുക, ഏത് നമ്മുടെ ശത്രുവല്ല, അത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഉപകരണമാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ജീവൻ രക്ഷിക്കാനും പഠനം എളുപ്പമാക്കാനും ജോലി വേഗത്തിലാക്കാനും AIക്ക് കഴിയും. അതേസമയം സുരക്ഷാ പരിശോധനകളും പുതിയ നിയമങ്ങളും കർശനമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഈ ടെക്നോളജി എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒന്നാവൂ. അതുകൊണ്ട് ടെക്നോളജിയെ പേടിക്കേണ്ട, ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാം. ഇന്നത്തെ ടെക് ലോകത്തിന്റെ ഏറ്റവും ചർച്ചയായിട്ടുള്ള വാർത്തയായിരുന്നു മനുഷ്യ സഹായമില്ലാതെ AI നടത്തിയെന്ന് പറയപ്പെടുന്ന ഹാക്കിംഗ് ശ്രമം. AI ഒരു അത്ഭുതമാണ്, പക്ഷേ അതിന്റെ ശക്തിയെ ശരിയായ ദിശയിൽ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ അതിനെ മോൾഡ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ഈ AI ആണെങ്കിലും ഏതൊരു ടെക്നോളജി ആണെങ്കിലും കോപ്പപ്പ് ആവുന്നത്. ഈ എന്തിരൻ മൂവിക്കകത്ത് ഈ രജനീകാന്ത് സാറ് എന്തിരനായിട്ട് അഭിനയിച്ചതിന് ശേഷം ആ ഒരു ലൈക്ക് ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ മാറ്റിക്കൊടുത്തപ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ടുള്ള റോബോട്ട് ചീത്ത മനുഷ്യനായ ഒരു കഥ നമുക്കറിയാലോ എന്ന് പറഞ്ഞോണം. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: മോനെ, ഓഗസ്റ്റ് 2
2: എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെയൊന്ന്.
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്നു?

0: തവണയും കേട്ട് നടക്കും. അത് അച്ചട്ട
1: ദാസറേ, തീരുമാനി തങ്ങളെ തീരുമാനം ഇതായിരിക്കും. ആ തീരുമാനത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല ദാസറേ. ആ എന്ത് വന്നാലും നമുക്ക് സഹിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്.

0: சிங் சேடா.
1: അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളൊക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പോൾ ഷോ വൈൻഡ് പാവുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടുക്കുടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം എം ജി റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം എം ജി റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: சின்ன பாய் ஆ சிண்டு வாட்டர் வந்துக்கும்.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മേറിയായിരുന്നു. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. പീഡിക അങ്ങ് ക്ലോസ് ചെയ്യാൻ പോയാട്ടോ. പോകുന്നതിന് മുമ്പ് എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ള ഒരു കാര്യം, മറ്റൊരാളുടെ ലൈഫിനെ ഓർത്ത് അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ വായിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന പുസ്തകം നിങ്ങൾ തന്നെ എഴുതണം. നമ്മുടെ ലൈഫ് എന്തായി തീരണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ച് അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ മറ്റൊരാളുടെ നേട്ടത്തെ ഓർത്ത് വിഷമിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ നേട്ടത്തെ ഓർത്ത് ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ലാട്ടോ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇന്നത്തെ പൂരം നമുക്ക് തുടങ്ങല്ലേ?

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ കറക്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയൊന്നും നോക്കാനല്ലേ, നമ്മുടെ ഇന്നത്തെ കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടല്ലേ. എന്തുകൊണ്ടോ അവരെ അങ്ങ് വെയിറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ മനസ്സ് സമ്മതിക്കാറില്ല. എന്തൊക്കെ പണിയിലാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ തിരക്കിലാണ് എന്ന് പറഞ്ഞാലും അത് അവിടെ ഇട്ടിട്ട് ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ കൈകൾ ഫോണിലേക്ക് നീങ്ങും. അതെന്തുകൊണ്ടാ? നമുക്ക് അവരത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളൊരു തോട്ടുള്ള കാരണമല്ലേ. എന്നാൽ അതേ സമയത്തെ അവരെന്താ ചിന്തിക്കാന്നറിയോ, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ അവന് വേറെ പണിയൊന്നുമില്ല, ഫുൾ ടൈം ഓൺലൈനിൽ എന്നെയുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം അവൾ ഫ്രീ ആണ്, അവൻ ഫ്രീ ആണ്. അവരൊരു പക്ഷേ ഒരിക്കലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട.

നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. എപ്പോഴും നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആവുമ്പോ നമുക്ക് അവർ വലിയ വിലയൊന്നും തരില്ല. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റില് ആള് ടോപ്പിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആളുടെ പ്രയോറിറ്റി ലിസ്റ്റില് നമ്മൾ ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോ ഒക്കെ ബിസി ആണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറ്. അങ്ങനെ ബിസി ആണ് എന്ന് പറയുന്നത് ശരിക്കും ഫുള്ളി ബിസി ആയിട്ട് തന്നെ ആയിരിക്കുമോ? ഒരു പക്ഷേ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ലാത്തോണ്ടാണെങ്കിലോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ വല്ലാണ്ട് അങ്ങ് ശല്യം ചെയ്യാനായിട്ട് പോവണ്ട കേട്ടോ. നമ്മുടെ തന്നെ വില നമ്മൾ അവിടെ ഇല്ലാണ്ടാക്കുന്നതിന് ഈക്വലാണ് നമ്മൾ വീണ്ടും വീണ്ടും പിന്നാലെ പോകുന്നത്. നമ്മളാൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ടാണെങ്കിലോ ഇങ്ങനെ നമ്മളെ ഒഴിവാക്കുന്നത്? സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്താലും നമുക്ക് ഇങ്ങോട്ട് പ്രോപ്പറായിട്ട് റീപ്ലൈ കിട്ടിയില്ല, റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കാനായിട്ട് പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതിയസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്ട്രോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: കാർ, ബസ്, ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അണ്ടിച്ചന് സഫറ് ജോറായി.
1: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
2: സോറമുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സ്കിന്നി ഇഷ്യൂസിന് പരിഹാരം കണ്ടെത്താനൊക്കെ ആയിട്ടും സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ മുടക്കിയിട്ട് സലൂൺസിലൊക്കെ കയറി ഇറങ്ങി കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കിച്ചണിൽ തന്നെ പല സംഭവങ്ങളും ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഉപകാരികളാണെന്നറിയോ? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിൽ നിന്നുള്ള ഉപകാരികളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളിൽ മെയിൻ ആയിട്ടുള്ളതാണ് ബീട്രൂട്ട്. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, നാച്ചുറൽ നൈട്രൈറ്റ്സ് ഇതൊക്കെ ധാരാളം ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിന്റെ മങ്ങലൊക്കെ അകറ്റിയിട്ട് നാച്ചുറൽ ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനും ഒക്കെ ഈ ബീട്രൂട്ടിനെ കൊണ്ട് പറ്റും. അത്തരത്തില് ബീട്രൂട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും അതെല്ലാം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം ബീട്രൂട്ട് വിശേഷങ്ങളുമായിട്ട് കുറച്ച് പാട്ടുകൾക്കൊക്കെ ശേഷം. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബീട്രൂട്ടിനെ ചതുർത്ഥി ആയിട്ടുള്ളവരാണ് കുറച്ച് പേരൊക്കെ. ഈ ഞാനടക്കം ബീട്രൂട്ടിന് അഗേൻസ്റ്റ് ആണ് കേട്ടോ, എനിക്കെന്തോ അതിന്റെ ടേസ്റ്റ് പിടിക്കില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയും ഫലവത്തായിട്ടുള്ള വേറൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടേ സ്വല്പം നാരങ്ങ നീരും തേനും ചേർത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് പ്രോപ്പർ ആവാനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത്. അത് മാത്രല്ല, നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. വീക്കിലി 3-4 തവണയെങ്കിലും ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫേസിൽ വീക്കിലി 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ഫേസിലെ ബ്രൈറ്റ്നസ് തിരിച്ചു കൊണ്ടുവരാനും എന്തെങ്കിലും മങ്ങലൊക്കെ ഉള്ളത് മാറിപ്പോവാനും അടിപൊളിയാണ്. ബീട്രൂട്ട് അരച്ച് പിഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ നീരെടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ യോഗേർട്ടും 1/2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുക. 15 മിനിറ്റോളം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം കഴുകിയെടുക്കാനായിട്ട്. നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഈ പറഞ്ഞ ഫേസ് പാക്ക്. അതിന്റെയൊക്കെ കാരണം ബീട്രൂട്ടിന്റെ ഗുണങ്ങളും അതുപോലെ യോഗേർട്ടിലെ ലാക്ടിക് ആസിഡും തേനിന്റെ മോയ്സ്ചറൈസിംഗ് എബിലിറ്റി ഒക്കെ ആണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നീരും പൊടിച്ച പഞ്ചസാരയും ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്ക്രബ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഫേസില് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാലേ വളരെ അടിപൊളിയാണ് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖക്കുരു പൊട്ടിയ ഭാഗത്ത് സ്ക്രബ് ചെയ്യരുത്. അരമുറി ബീട്രൂട്ട് അരച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കലർത്തി ഐസ് ട്രേയിലേക്ക് അരിച്ചെടുത്ത ശേഷം ഫ്രീസ് ചെയ്യുക. ഈ ഐസ് ക്യൂബ് നേർത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലെ മങ്ങലുള്ള ഭാഗത്തും കൺതടങ്ങളിലും അര മുതൽ ഒരു മിനിറ്റ് വരെ വച്ചു കൊടുക്കുന്നത് സ്കിന്നിന്റെ വീക്കം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ടിന്റെ ആന്റി ഓക്സിഡന്റ് കണ്ടൻസ് ആണ് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് കോണ്ടാക്ട് ഒരിക്കലും കൊണ്ടുവരരുത്. 5-6 തുള്ളി ബീട്രൂട്ടിന്റെ നീരും 2 തുള്ളി ആൽമണ്ട് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ കൺതടങ്ങളിലെ മസാജ് ചെയ്യുന്നത് കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2 ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2 ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക M. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
5: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഒരു തുള്ളി മദ്യം പോലും നമ്മുടെ അകത്ത് ചെല്ലാണ്ട് തന്നെ നമ്മളെ ലഹരിയിലേക്ക് അങ്ങ് ആണ്ടുപോകുന്ന വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഞാൻ ഈ പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ ഓട്ടോ ബ്രീവറി സിൻഡ്രം. കുടലിലെ ചില പ്രത്യേക തരം ബാക്ടീരിയകള് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിനെ മദ്യമായിട്ട് മാറ്റുന്നതാണ് ഈ ഒരു അവസ്ഥ. അന്നജം എത്തനോൾ ആകുകയും അത് ബ്ലഡിൽ കലരുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് ചോറോ ബ്രെഡൊക്കെ കഴിക്കുന്ന ഒരാള് ബിയറോ വൈനോ ഒക്കെ കഴിച്ചതുപോലെ ലഹരിയിലായിട്ട് പോകും. ക്ലെബ്സിയല ന്യൂമോണിയ, ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകളാണ് അത്രേ ഈ ഒരു സീക്രട്ട് പ്രോസസ്സിന്റെ പുറകിലെ വില്ലന്മാര്. ഇങ്ങനത്തെ ഒരു രോഗം ബാധിച്ചവരുടെ അവസ്ഥ എന്താവെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

ഓട്ടോബ്യൂറി സിൻഡ്രം ബാധിച്ചവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കപ്പെടാനും വീട്ടിലും ഓഫീസിലും ഒക്കെ കള്ളുകുടിയനായിട്ട് അല്ലെങ്കിൽ കള്ളുകുടിയെത്തിയായിട്ട് മുദ്ര കുത്തപ്പെടാനും സാധ്യതയുണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. നിലവില് നമ്മുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു രോഗം ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു പ്രക്രിയ അല്ലാണ്ട് കണ്ടെത്താനായിട്ട് എങ്ങനെയാണ് എന്താണ് എന്നുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നൽകിയിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാത്ത ആളുകളില് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറിയും കൂടി പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടം തന്നെയായിരുന്നു ഇത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ രോഗിയുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ഡോക്ടറെ കാണാൻ, കൺസൾട്ടേഷൻ നടത്തുക, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് എങ്ങാൻ വന്ന് ഓദിച്ചു കഴിഞ്ഞാലേ എപ്പോ പെട്ടു എന്ന് ചോദിച്ചാൽ മതി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നല്ല മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് ഉള്ളത്.

2026 മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടുള്ളത്. ഇത്തവണത്തെ മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കാലിക്കറ്റ് സ്വദേശിനിയായിട്ടുള്ള പൗർണമി മുരളിയാണ് കേട്ടോ. മിസ് ഗ്ലാം വേൾഡ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവലിൽ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നതും ഈ പൗർണമി തന്നെയാണ്. ദുബായിൽ വളർന്നിട്ടുള്ള പൗർണമി മിസ് സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിലെ ആദ്യ ആറിലൊരാളും മിസ് ഗ്ലാമറി കിരീടം സ്വന്തമാക്കിയ ആളും കൂടിയായിരുന്നു. കൊച്ചി രാജഗിരി കോളേജിലെ BBA വിദ്യാർത്ഥിനിയായിട്ടുള്ള പൗർണമി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ളൊരു കുട്ടികൂടിയാണ്. അപ്പൊ എന്തായാലും പൗർണമിക്ക് വരാനിരിക്കുന്ന മത്സരത്തില് വളരെ ടോപ്പ് ലെവലിൽ തന്നെ എത്താനായിട്ട് സാധിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം അർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. Keterinya, kudu kudu.

സോഷ്യൽ മീഡിയയിലെ വൈറലായിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരെണ്ണാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, വൈറലായിട്ടുള്ള മിൽക്ക് ബ്രെഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ബ്രെഡിന്റെ അരികൊക്കെ കളഞ്ഞിട്ട് പാനിൽ ബട്ടറിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് പാലെടുത്ത് കുറേശ്ശെ രണ്ട് സൈഡിലും മാറി മാറി ഒഴിച്ച് വറ്റിച്ചെടുക്കുക. അവസാനമായിട്ട് രണ്ട് സൈഡിലും തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വൈറൽ മിൽക്ക് ബ്രെഡ് റെഡിയാണ്. തേനിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര പാനിയും യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോസ്റ്റ് ആണിത്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ അടിപൊളി ഡിഷാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കോടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം ആയിട്ടുണ്ട്. അടുത്തതായിട്ട് സിനിമാ ലോകത്തെ പുത്തൻ പുതിയ വിശേഷങ്ങളും കുറച്ച് കുറച്ച് ഗോസിപ്സുകളൊക്കെ പറയാനായി ആർജി നീർജ ജാനകി കട്ട വെയിറ്റിംഗ് ആണ്. പോകുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഒരിക്കലും ഒരാൾക്കും എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക, നമ്മുടെ വില നമ്മൾ സ്വയം കുറയ്ക്കാതിരിക്കുക. നമ്മൾ അവർക്ക് ശല്യമാണ് എന്ന് കരുതി നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് വല്ലാതെ അങ്ങ് പിന്നാലെ പോവാതിരിക്കുക. ഒരിക്കലും അവരുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം വിഷമിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഞാൻ ഇന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷയും ധീരാജ് ജാനകി ഇതോടെ എത്തിയിട്ടുണ്ട്. കൃതിയ സമയത്ത് തന്നെ ഏതൊക്കെയാണ് പരിപാടീസ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ഈ ഒരാഴ്ചത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഇനിയിപ്പോ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുകയായിരിക്കുള്ളൂ. നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ വലിയ സന്തോഷങ്ങൾക്കുള്ള കാരണം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിയാൽ മതിയില്ലേ? അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഈ വീക്കെൻഡ്സ് ഒക്കെ കളറാക്കാനായിട്ട് ഒരുപാട് നല്ല സീരീസും അതുപോലെ തന്നെ ഒരുപാട് നല്ല മൂവീസൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ. സോ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനൊക്കെ മുൻപ് നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം മറുപടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ, കുന്നോൾ ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരുവാളെങ്കിലും കെട്ടുള്ളൂ എന്നുള്ളത്. നമുക്ക് ലക്ഷ്യമൊക്കെ വളരെ വലുതായിരിക്കണം, പക്ഷെ അതിലേക്കുള്ള യാത്ര ചെറിയ ചെറിയ നല്ല ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിപ്പോ നല്ലൊരു ചിന്ത, നല്ലൊരു പരിശ്രമം, നല്ലൊരു പുതിയ തീരുമാനം ഇതൊക്കെ കൊണ്ടാണല്ലേ. ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മികച്ചതാക്കാനുള്ള അവസരങ്ങളല്ലേ. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടും കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാട്ടോ. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടാകല്ലോ, ആ ഒരു ലക്ഷ്യം മാറാതെ മുന്നോട്ട് പോകാം. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാറായിട്ട് പാട്ടുകൾക്കുള്ള ഒരു സുവി വായിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മള് പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൽ എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്രജ്ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ആ പാട്ടുപെട്ടിയിലെ പാട്ടിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇത് ആ പാട്ടല്ല, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് കേൾക്കാം അല്ലേ.

ഇതാണ് നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ് ജാനകിയാണ്.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന മൂവി പഴയകാല മൂവി അല്ല, മലയാള സിനിമയിലെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ കൂട്ടുകെട്ടുകളിലൊന്നായ നമ്മുടെ ജയറാം മേട്ടനും മുറുവശിയും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ച ഒരു സിനിമ. പറഞ്ഞു വന്നപ്പോ മനസ്സിലായി കാണും ഏതാണ് എന്ന്. ഈ വർഷം റിലീസായ കോമഡി ത്രില്ലർ ചിത്രമായ പരിമള ആൻഡ് കോ സിനിമയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഒരു സിനിമയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു കോമ്പസ് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമാണല്ലേ. ഇരുവരുടെയും സ്വാഭാവിക അഭിനയവും അതുപോലെ തന്നെ മികച്ച കെമിസ്ട്രിയും നർമ്മം നിറഞ്ഞ അവതരണവും ഓരോ രംഗവും പ്രേക്ഷകർക്ക് ഒരു കൗതുകം ഒരു ക്യൂരിയോസിറ്റി ആണല്ലേ. ഏതായാലും ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ വളരെ സാധാരണമുള്ളൊരു ഫാമിലിയുടെ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥയാണ് പറയുന്നത്. ഏതായാലും ആ ഒരു കഥയിലേക്ക് ഒക്കെ വരുന്നതിന് മുൻപായതോടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ സിനിമ വിശേഷങ്ങളിലേക്ക് വരുമ്പോ ആദ്യം തന്നെ ഞാൻ ഒരു വേർഡ് പറയാം. അത് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്ന് പറയണം. കോൾഡ് കോഫി. ഒരു മൂവിയില് കോൾഡ് കോഫി എന്ന് പറഞ്ഞ് അലറുന്ന ഒരു സീനുണ്ട്. എനിക്ക് തോന്നുന്നു കോൾഡ് കോഫി എന്ന് പറയുമ്പോ തന്നെ നിങ്ങളുടെ എല്ലാവരും മനസ്സിലൊരു മുഖം കൂടി വന്നിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ വിജയുടെ. യെസ്, ലിയോ സിനിമയിലെ ആ വില്ലൻ, ആ ഒരു വില്ലൻ ഈ ഒരു സിനിമയിലും വില്ലൻ ആയിട്ടാണ് വരുന്നത്. ആ ഒരൊറ്റ സീന് കൊണ്ട് പ്രേക്ഷകരെല്ലാവരും നോട്ട് ചെയ്ത ഒരാളാണ്. യെസ്, അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ അതിൽ ഓരോ അഭിനേതാക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാറായിട്ട് കഥകളുണ്ട്. എന്തായാലും ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോയിന്നിരിക്കും. അതുപോലെ തന്നെ ചിലവര് വരും, ചില സംഭവങ്ങൾ നടക്കും, പിന്നെ ആ ഒരു ഓർമ്മകൾ ഒരിക്കലും മറക്കാനാവാത്ത കഥകളായി മാറും എന്നൊക്കെ പറയാനില്ലേ. അത്തരത്തിലൊരു കൂട്ടം മനുഷ്യരുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങളും സൗഹൃദങ്ങളും രസകരമായ അനുഭവങ്ങളും ചേർന്നൊരു മനോഹരമായിട്ടുള്ള യാത്രയാണ് പരിമള ആൻഡ് കോ എന്നുള്ള മൂവി. എന്തായാലും ആ ഒരു യാത്രയില് നമ്മുടെ ഈ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
2: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, പരിമൾ ആൻഡ് കോ ഔറ സിനിമയെ കുറിച്ച് പറയുമ്പോൾ വളരെ സാധാരണ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും അത് നർമ്മത്തിന്റെ നിറത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ ഈ ഒരു സിനിമ. അതുപോലെ തന്നെ ബന്ധങ്ങളുടെ വിലയും ഒരുമയുടെ ശക്തിയും പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടാവും. വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ നിമിഷങ്ങളും അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബ സൗഹൃദ സിനിമ അനുഭവമാണ് ലൈ പരിമള ആൻഡ് കോ. അതുപോലെ തന്നെ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഒരുപാട് എലമെന്റ്സ് എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഓരോ നോരാന്നായി പറയാം. അതിന് മുൻപ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. അതിലെ മനോഹരമായിട്ടുള്ള വേർഡുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഇബുപ്രോഫൻ വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: സദദോഷ, കല്ലുദോഷ, തന്തുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലിദോഷ, തളിദോഷ, മുളദോഷ, കാരറ്റ്ദോഷ, ബീറ്റ്ദോഷ, കാബേജ്ദോഷ, കർമ്മദോഷ, ബോമേദോഷ, കൂട്ടപ്പദോഷ, തമ്മിൽകുട്ടി, കീമാദോഷ, മൈദാദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസുദോഷ, പനീർദോഷ, പേപ്പർദോഷ, ഓണിദോഷ, റോക്കറ്റ്ദോഷ, പച്ചരിദോഷ, ഗോതമ്പദോഷ, തക്കാളിദോഷ, റബ്ബർദോഷ, പുതിരദോഷ, ഉപ്പുപുള്ളി, ജീരദോഷ,
3: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുക.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിശയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പരിമള ആൻഡ് കോ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സിസ്റ്റേഴ്സ് ലവും അതുപോലെ

അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ പ്രേക്ഷകരും ആ ഒരു സിനിമയുടെ ആ ഒരു ഫ്ലോയിലേ അങ്ങോട്ട് പോകുമല്ലേ. വളരെ സാധാരണമായ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങളെ വളരെ രസകരമായ രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു സിനിമയിലെ പ്രധാന ആകർഷണം. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ആയാലും നിർമ്മ രംഗങ്ങളായാലും കുടുംബ ബന്ധങ്ങളെ സ്പർശിക്കുന്ന മുഹൂർത്തങ്ങളും സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. അതുപോലെ ഇത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന ഒരു ഇന്ററാക്ഷനാണ് ഈ ഒരു സിനിമ. ഈ ഒരു വർഷം ഈ ഒരു മാസമാണ് അല്ലെ OTT റിലീസ് ആയത്. ഇനിയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഫാമിലി ആയിട്ട് ഒരു ഫാമിലി എന്റർടൈനർ മൂവിയാണ് പരിമള ആൻഡ് കോ. ഏതായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്കുള്ള ഒരു നേരമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് കഥാപാത്രങ്ങളുടെ ചായങ്ങളില്ലാതെ നമ്മുടെ ലാലേട്ടനെ മോഹന ഭാവങ്ങൾ ക്യാമറയിൽ പകർത്തി സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ചിത്ര കൃഷ്ണൻകുട്ടി. അതിമനോഹരം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലായിരുന്നു മനോഹരമായ ഈ കൂടിക്കാഴ്ച. അപ്രതീക്ഷിതമായി നമ്മുടെ ലാലേട്ടനും ദീർഘനേരം സംസാരിക്കാൻ കഴിഞ്ഞതിനെ കുറിച്ചും സൗഹൃദ സന്ദേശത്തിനിടയിൽ പകർത്തിയ ചിത്രങ്ങളെ കുറിച്ചും തുറന്നു പറഞ്ഞ് ചിത്ര കൃഷ്ണൻകുട്ടി. എന്തായാലും നമ്മുടെ ലാലേട്ടന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ, ലാലേട്ടന്റെ വിശേഷങ്ങൾ അറിയുമ്പോൾ നമ്മൾക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. കാരണം അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണ്. എന്തായാലും നമ്മുടെ ഓരോ കൊച്ചു വർത്തമാനങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള ഒരു നേരമായിട്ടുണ്ട്. കേൾക്കാം അതിമനോഹരമായ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ സീരീസ് സജഷൻ ഉള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് പറയുന്ന സീരീസ് ആദ്യം തന്നെ ഒരു മലയാളമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് കാണാത്തവരായിട്ട് അങ്ങനെ ആരും കാണില്ല എന്ന്, കാരണം ഓരോ സമയത്ത് ഓരോന്ന് ആണല്ലോ. സോ ഇതിപ്പോ ഇതിന്റെ ടൈം ആണ്. ഏതാണെന്നല്ലേ, മുത്തശ്ശി എന്ന മലയാളം ഹൊറർ മിസ്റ്ററി വെബ് സീരീസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ബേസിക്കലി ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രഹസ്യങ്ങളും പഴയ വിശ്വാസങ്ങളും ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. കുടുംബ ബന്ധങ്ങൾ, പാരമ്പര്യ കഥകൾ, അജ്ഞാതമായ സംഭവങ്ങൾ, ഇതെല്ലാം ഹൊറർ ഘടകങ്ങളുമായി ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ മന്ദഗതിയിലുള്ള കഥ പറച്ചിലും മിസ്റ്ററി അന്തരീക്ഷവും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടും. ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ വാട്ട് നെക്സ്റ്റ്, ഈ ഒരു കഥ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആകാംക്ഷ നമ്മളിൽ വരും. ഇനിയിപ്പോ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. മുത്തശ്ശി ആൻഡ് നൗ മ്യൂസിക് ടൈം. കേൾക്കാം ഒരുപടി മനോഹരമായ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയന്തി രാജ്യശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അടുത്തൊരു സീരീസിലേക്ക് വരുമ്പോ ഒരു മലയാളം ക്രൈം ത്രില്ലർ വെബ് സീരീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഏതാണെന്നല്ലേ, കേരള ക്രൈം ഫയൽസ്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പോലീസ് സംഘത്തിന്റെ അന്വേഷണവും സത്യത്തിലേക്ക് എത്താനുള്ള അവരുടെ ശ്രമങ്ങളുമാണ് കഥയിലെ പ്രധാന വിഷയം. ഒരു സംഭവത്തിന്റെയും പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തുന്ന രീതിയിൽ ആകാംക്ഷ നിറഞ്ഞതാണ് ഈ ഒരു സീരീസ്. അതുപോലെ തന്നെ മികച്ച അഭിനയവും യഥാർത്ഥ ബോധമുള്ള അവതരണവും ഈ സീരീസിന്റെ പ്രത്യേക കഥകളാണ്. ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച തെരഞ്ഞെടുപ്പായിരിക്കുള്ളൂ. ഈ കേരള ക്രൈം ഫയൽസ് എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സുഖമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഏർച്ചയും ധീരജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേൻ ദേരാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ സമ്മാനത്തിനായിട്ടുള്ള ആ പാട്ട് മിസ്സായിരിക്കൊക്കെ വേണ്ടി ഇത് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് നമുക്ക് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണും എന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. 90 FM.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ
1: ആ എന്തിയാ
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക
0: നാളേക്ക് പാക്കലാമോ
1: പിന്നെ
2: ഓ അപ്പൊ പെരിയ വേല ഇല്ലേ
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും അതെ മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ

പറയാനായിട്ടുള്ളത്. വീക്കെൻഡ്സ് ഒക്കെ ആണ് വരുന്നത്. ഈ ഒരു വീക്ക് നിങ്ങളിപ്പോ ഒരുപാട് പണിയൊക്കെ എടുത്തിട്ടുണ്ടാവും. മിനി കുറച്ചു സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണുണ്ടോ? നമ്മളല്ലാതെ മറ്റാരാണല്ലോ നമ്മൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനായിട്ട് അങ്ങനെ ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് വേണ്ടി സമയം മാറ്റി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നവരോട് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് താങ്ക്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കണം. പക്ഷെ അതിനോടൊപ്പം നമ്മളും നമ്മളെ സ്നേഹിക്കണല്ലേ. അപ്പോ എല്ലാവരും മടിച്ചു പൊളിക്കുക. എപ്പോഴും പറയും പോലെ വീക്കെൻഡ്സ് ഒക്കെ കളർ ആകട്ടെ. എന്തായാലും നമുക്ക് അടുത്ത ദിവസം, അതായത് മൺഡേ, കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ഹെൽത്തി. സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ എർഷേ ദിരാറ്റ് ചാരകി സൈഡിങ് ഓഫ് നൗ.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോരമുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാം ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു ഗീച്ചാലോ?
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

깔끔하게나 지저끈한 배나 이런 약혼배나 너무 끝나나 지저끈하게나 지저끈한 배나 이런 약혼배나

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2 ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
5: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാർ ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തും. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹലോ തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങൾക്കൊപ്പമുള്ളത് RJ അദീന. സ്റ്റുഡിയോയിൽ കൃത്യം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങല്ലേ? നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാഷൻ ഉണ്ടായിരിക്കുമല്ലേ. ആ പാഷനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ വലിയ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. പക്ഷെ ചിലരുണ്ട് പാഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, അവർ ജാതി രസാലേ. പാഷൻ എന്നത് മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരാളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു പാഷൻ മുഖേനയാണ്. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ട് വീണ്ടും തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് RJ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ അദീന. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം പാഷനെ പറ്റിയാണ്. ഒരാളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതും പാഷനാണ്, ഒരാളെ ഉയരത്തിൽ നിന്ന് താഴ്ത്തുന്നതും പാഷനാണ്. നമ്മുടെ ലൈഫിൽ ഓരോരുത്തരുടെയും പാഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിൽ ശ്രമിക്കാം. നിങ്ങളുടെ ലൈഫിലും പാട്ട് പാടാൻ അറിയുന്നവരുണ്ടാവാം, ഡാൻസ് കളിക്കാൻ അറിയുന്നവരുണ്ടാവാം. എല്ലാവരും ഓരോ തരം പാഷനിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലേ. ആ ഒരു പാഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ലൈഫിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് നമുക്ക് ഒരു ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം അല്ലേ. ദിസ് ഈസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டு கூட.
1: தெரிக்க விடுறோம்ல.

0: മോനെ ഓഗസ്റ്റ് 2 ഒന്ന്
1: സോറമുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. Keterinya, kudu kudu.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആർജി അദീന. നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ലോങ്ങുള്ള ട്രിപ്പൊന്നുമല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു നദിയുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അതേതാ സ്ഥലം എന്ന്? അത് ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് നീളാനദി. നീളാനദി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, എന്നാൽ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഭാരതപ്പുഴ എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള രണ്ടാമത്തെ നദിയാണ് നമ്മളുടെ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അവിടെ കുറേ തരം സ്ഥലങ്ങളുണ്ട്. നമ്മൾ ട്രെയിനിന് പോകുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു നദിയെ പറ്റിയിട്ട്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രസമാണ്. ആ ഒരു ഈവനിങ് ടൈമിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു നദിയെ ആസ്വദിക്കാനായിട്ട് വളരെ അടിപൊളിയാണ്. നമുക്ക് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആജേ അദീന. നമ്മൾ ഈ ഒരു പറഞ്ഞ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ നമ്മളെ നീലാനദി മാത്രമല്ല അവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും വലിയ പ്രധാന വിഷയം നമ്മളുടെ കേരള കലാമണ്ഡലമാണ്. ധാരാളം കലകൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഒരു കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. അവിടെ അഭ്യസിപ്പിക്കുന്നത് മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെ പലതരം കലകളും അവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു തൃശ്ശൂരിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ്, ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. നമുക്ക് കലകളെപ്പറ്റി പറയുകയാണെങ്കിൽ പലതരം വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാരൂപങ്ങളുടെ ഒരു ഉറവിടമാണ് ആ ഒരു ചെറുതുരുത്തിയിലെ കലാമണ്ഡലം. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് അത്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ RJ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കപ്പുള്ളത് ആർജി അദീന. നമ്മൾ ഭാരതപ്പുഴേനെ പറ്റിയിട്ടാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് നമ്മുടെ ഫുഡ് സ്പോട്ടുകൾ. നമ്മൾ ശരിക്കും അവിടെ പോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫുഡ് സ്പോട്ടുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശരിക്കും നല്ലൊരു സ്പോട്ടുണ്ട് അവിടെ. അവിടെ അത്രയും അടിപൊളിയായിട്ടുള്ള ഫുഡുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. ഞങ്ങൾ ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി എന്നും പോകുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു എയർ ഡേ. പലപ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കാറുള്ള ഈ ഒരു കടയെ പറ്റിയിട്ട്. അവിടെയുള്ള മറ്റുള്ള കടകളിലേക്കൊക്കെ എല്ലാവരും പോകും, പക്ഷേ ഈ ഒരു സ്പോട്ട് മാത്രം ആരും ശ്രദ്ധിക്കാറില്ലേ. അവിടുത്തെ അൽഫാമന്തി സാറേ കഴിക്കുമ്പോൾ തന്നെ നമ്മളെ നാവിൽ വെള്ളം ഉറന്ന തരത്തിലാണ് അവിടുത്തെ ആ ഒരു അൽഫാമന്തി. നിങ്ങൾ ഇനി ഒരിക്കൽ പോലും അതുകൂടെ പോകുമ്പോൾ ആ ഒരു സ്ഥലത്ത് കയറാതിരിക്കരുത്. അത്രയും അടിപൊളിയാണ്. നമുക്ക് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ അദീന വിത്ത് ലാസ്റ്റ് ബെഞ്ച്.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. Keterinya, kudu kuda.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് വിത്ത് ലാസ്റ്റ് പിഞ്ച് ആർജി അദീന. ഇനി മലയാളത്തിൻ്റെ മഹാകവിയായ വള്ളത്തോൾ നാരായണ മേനോൻ ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് നമ്മളെ ചെറുതുരുത്തി. ചെറുതുരുത്തിയിലെ വള്ളത്തോൾ സ്മാരകം മഹാകവി വള്ളത്തോളിൻ്റെ ജീവിതവും സാഹിത്യ സമ്പത്തും അടുത്തറിയാൻ കഴിയുന്ന ഒരു സ്മാരകമാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ചിത്രങ്ങളും രേഖകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിനും കേരളത്തിൻ്റെ കലാ സാംസ്കാരിക പൈതൃകത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഈ സ്മാരകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മളീ ഒരു കലാമണ്ഡലത്തെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മസ്റ്റ് വിസിറ്റായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വള്ളത്തോൾ സ്മാരകം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ധാരാളം കവിതകളും കഥകളൊക്കെ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് നമ്മളുടെ വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ആ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്ഥലത്ത് പോകാനായിട്ട് മറക്കരുത് കേട്ടോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: കാർ ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം വിത്ത് മീ ആർജി അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ ചെറുതുരുത്തിയെ പറ്റിയാണ്. ചെറുതുരുത്തിയിലെ ഫുഡ് സ്പോട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഭാരതപ്പുഴ, അതുപോലെ തന്നെ നമ്മൾ ഈ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ ഭാരതപ്പുഴയുടെ അടുത്ത് നിൽക്കുന്ന നമുക്ക് അവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്പോട്ടുകളുണ്ട്. നമ്മൾ പലപ്പോഴും അവിടെ ഒന്നും പോകാത്ത ചിലരുണ്ടാവും, എന്നാൽ പോയ ചിലരുണ്ടാവും. അവിടെ പോയിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഈ ഒരു ഈവനിങ് ടൈമിൽ പോവുകയാണെങ്കിൽ ധാരാളം പക്ഷികളും അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിനെ തന്നെ നമുക്ക് നോക്കിയിരിക്കാനായിട്ട് ഒരു ഓളങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ അങ്ങോട്ട് പോകാനായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു മനോഹാരിത, ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം വിത്ത് മീ ആർ ജെ അദീന ഓൺ ലാസ്റ്റ് പിച്ച്.

0: എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്. അറിവിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് ഒരു പുസ്തകം, അല്ലേ? ഒരു നല്ല പുസ്തകം നമ്മെ പുതിയ ചിന്തകളിലേക്കും പുതിയ ലോകങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓരോ പുസ്തകവും ഓരോ അനുഭവവും ഓരോ പാഠവുമാണ്. വായന അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു നല്ല പുസ്തകത്തിനായി കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകമാണ് ഒരിക്കൽ. എം മോഹനൻ്റെ ഈ ഒരു പുസ്തകം വളരെ മനോഹരമായിട്ടുള്ള ഒരു എഴുത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ജീവിതം, ഓർമ്മകൾ, പ്രണയം, നഷ്ടം എന്നിവ ഹൃദയസ്പർശമായി അവതരിപ്പിക്കുന്ന ആത്മകഥാപരമായ ഒരു നോവലാണിത്. ലളിതമായ ഭാഷയും മനോഹരമായ അവതരണ ശൈലിയും ഈ പുസ്തകത്തെ വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു. ഒരിക്കൽ വായിച്ചാൽ മനസ്സിലേറെ നേരം തങ്ങി നിൽക്കുന്ന ഒരു വായനാനുഭവമാണ് ഈ കൃതി സമ്മാനിക്കുന്നത്. അപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല ചിന്തകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് ആർ ജെ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ഹസ് ബെഞ്ച്. എൻ മോഹനൻ രചിച്ച ഒരിക്കൽ ഒരു ഹൃദയസ്പർശിയായ ആത്മകഥാപരമായ പ്രണയ നോവലാണ്. യുവത്വകാലത്ത് എഴുത്തുകാരന്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു യുവതിയുമായുള്ള പരിചയവും അവരുടെ സൗഹൃദവും പ്രണയവുമാണ് ഈ കഥയുടെ പ്രമേയം. സാഹചര്യങ്ങൾ കാരണം അവർ ഒരുമിക്കാതെ ജീവിതത്തിൽ വേർപിരിയുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ പഴയ ഓർമ്മകളും വികാരങ്ങളും വീണ്ടും മനസ്സിൽ നിറയുന്നു. നഷ്ടപ്പെട്ട പ്രണയത്തെയും ഓർമ്മകളെയും വളരെ ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ് ഒരിക്കൽ. പ്രണയത്തിന്റെയും ഓർമ്മകളുടെയും ആഴം വായനക്കാരന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നോവലാണിത്. ഈ നോവൽ വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നല്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു നോവലാണിത്. നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് RJ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിൽക്കുമ്പോഴുള്ളത് ആർജി അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്. എനിക്കിന്ന് പറയാനുള്ളത് വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ്, മദർ തെരേസ. ലോകമെമ്പാട് സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായി അറിയപ്പെടുന്ന മഹത് വ്യക്തിയാണ്. ദരിദ്രരെയും രോഗികളെയും അനാഥരെയും ജീവിതകാലം മുഴുവൻ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ച് അവർ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. നിസ്വാർത്ഥ സേവനത്തിനുള്ള അംഗീകാരമായി 1979 അവർക്ക് നോബൽ പീസ് പ്രൈസും കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹവും സേവനവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് മദർ തെരേസ. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിൽക്കുമ്പോഴുള്ളത് ആർജി അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: മോനെ ഓഗസ്റ്റ് 2-ന് ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2-ന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജെ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മദർ തെരേസയെ പറ്റിയാണ്. ആ ഒരു മദർ തെരേസ എൻ്റെ ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാമെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കും, പക്ഷേ അതുപോലൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയാവും. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ആ ഒരു കാര്യത്തിനായിട്ട് ശ്രമിക്കാം. മറ്റുള്ളവരെ എന്തൊക്കെ ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജെ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: പറയാ, കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് RJ അദീന ഓൺ ലാസ്റ്റ് ബെഞ്ച്. നമ്മളെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഓൾറെഡി 10 മണി ആയിട്ടുണ്ട്. നമ്മൾ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു, പാഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ആ ഒരു പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും അവയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും ഉയരങ്ങളിലേക്ക് എത്താനും ആശംസിക്കുന്നു. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് RJ അദീനയാണ്. ഓൺ ലാസ്റ്റ് ബെഞ്ച്. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.